0: ഗുഡ് മോർണിംഗ് സുബുദാസന കവ്യ അലുത് പേഗിന്നി
1: ഹാ ഗ്യോ തോയാ മട മടത് പുലങ് എവിതി ലസന സിന്ദുക്യാ
0: കീനോ ദേന സിന്ദു
1: പാസിക്യാ
0: വെന ദവസക് ദാഗിന മൈന മമ നിമാടുവ ഗന്ന ഇദാടുവ മിതന ഓണ ദേ നീ
1: ഹാ
0: മങ് ഇടപാസ് തീർനേ കാന ആയിനോദ നേ ദീ അബി ബലു മൈഗ
1: ഓയാ ഗ്യോ ഓയാ ഇദാട് തീർനേ കാനോ
0: ഇട കലിംഗ് അപി മേ അപ്പിയ ആഹനായിട്ട് കളി ദെമു ദനും ദീമ അപ്പി ഹാവാൽ ദിവസം ഇമ്മ ആ സിന്ധുവാ കീന
1: സിന്ധുവാ കീന
0: ഇവളണ്ട് പുലുവാണ് വാളദാൻ അപ്പി അലുപ്പായിട്ട് എന്നെ കൊണ്ട് പതക്കരാട്ട് ഏറാറ് പ്ലാസ്റ്റിക് സാ പൊലിതീൻ കീയനാറ്
1: അപ്പി കലിൻ കീനോ കിപ്പു കഥാവ
0: ഓ ദേ ഏക വിനാശകരാണ് പുലുവാൻ ദിലീരയാ കൊയാഗത്ത അമേരിക്കാവെ യേൽ വിശ്വവിദ്യാലി പാർവേഷണ കരണ സിസുൻ പിരിസ ഇക്വദോറിയ തീരെ ആമസോൺ വെസിവനാന്തരേ കറുപ്പ് ഗവേഷണയും തവ മേക വാഗത് എതുകൊണ്ട് മേഘതി ഹമ്പനോ വിശേഷിച്ച ദിലീരയാ മേഘട പുളുവാ കിസിമ ഓക്സിജൻ ലബെന്നി നെത്തി തനക ഇങ്ങനെ കുണു കന്ദാക്കിയാട്ട് ഈടപാസി വാതയെ നെത്തി തെങ്ങല് ഒഴിവാകെ ഓണമ തനകതി പ്ലാസ്റ്റിക് കാല വിനാശകല്ലതാ സാമാന്യൻ ജീവിയെക്കൂടെ ജീവത്തെന്ന് ഓക്സിജൻ ഓരണി ഹബൈ മേ ദിലീരയുടെ ഓക്സിജൻ മിതക്കത്ത് ചുട്ടക്ക ഡിങ്ങക്കത്ത് എഹമ ഓണ്ണേ എതുകൊണ്ട് മേ ദിലീരയെ തീയന ലൊക്കുമ മാജിക് ഏക തമായി മേക്കേം പിടകരണ വിശേഷ എൻസൈമ മകിൻ ഒയ ഒയ അപ്പിക്കാൻ പെർഫ്യൂം ഹതന് വിവിധ ആലേപന ഹതന് ഇവ ഹതന്നത് ഗന്ന് വിവിധ ഒയ തീനോണി ഒയ രാസായനിക ദേവ അന്നേ വകേ ദേവൽ എത്തുലത് പ്ലാസ്റ്റിക് വർഗ തീയനാണ് ഈ സിയല്ല സമ്പൂർണ്ണ കാല വിനാശകരണ പുലുവ ഇതി മേക സതി കീപേക്കും വിനാശകിരിമേ ഹക്കിയാവ തീനോകില മേഘുള്ള സനാത് കരകിന് തീനും ഇതിങ് അവർദു സിയഗാനക് പ്ലാസ്റ്റിക് ദിനന്ന് അവർദു സിയഗാനക് യണോകീല കീപു കഥ തവദുരടത് വലങ്കു വെന്നിന്നെ ഇവ ബൊറു കല്ല തീയനോ മേ അളുത്മ പുഞ്ചി ദിലീരെ
1: പുഞ്ചി
0: ഉദയ കീപു കഥാവട് ഗലപ്പിനോണിതായി ആയി ഗ്യാമ ആയി മുന്നോട്ട് അന്നു പൊടി ദേകട്ട് പുലുവാൻ മഹാ ലുകുയി കേല ഹിതാകി നിന്നതയാ മേ വിലാതി ഇതിന് തെങ്ങ പ്ലാസ്റ്റിക് സംബന്ധ ലോകിടം തീവ പ്രശ്നകട്ട് ഒന്ന് വിശന്നും ഹമ്മിലാ തീയനോ കേള പുലുവണ്ണ മേക വെടിതി കൊടുക്കല്ല മേക തെങ്ങ എത്ര മാറി കിസിമ പാരിസരിക കണ്ടീഷൻ മേഘട് വെതകത്ത് നേകില കീനോ ഇതേക്കമ മാറ വട്ടിനോ മുഖത്ത് ലോകി ഓണമ അട്ടകട്ട് മേക പ്ലാസ്റ്റിക് കീന പ്രശ്നം തീയനോ ഇതേക്കട്ട് വിശന്നുമാക്കി തീയനോ മേഘ ഭാവിച്ചു കാരണം പുലുവാൻ കമാക്ക് ലേബേ മുലിമ മേ വേണ്ടിട്ട് ബാലി നവയായി വിനാടി ഹാത്തായി

മാനവീയ പ്രേമയെ സൗന്ദര്യാത്മക വ്യോമനസാന്നതയുടെ ഹര അഹഗിനി നാദരൻ ഹലോ ഹത്തര വസരേ ദീതിര കഥ ഉണച്ചിട്ടുള്ള പല ഗീതയാക്ക് ഈനങ്കിതാഹാന്നേ ഹരി ഭവിഷ്യ അധ്യക്ഷനെ കല റൊമാൻറ്റിക് ആക്ഷൻ ഫിലിം എക്കാക്തമായി ദിൽവാലെ കിളക്കിയാന്നേ ബഹുമ പ്രേമനീയ സുവിശാല ഹദവതക് എത്തിക് കിളത്തവൈക്ക് തേരുമെന്നേ ദിൽവാലെ അജയ് ദേവ്ഗൻ സുനിൽ ഷെട്ടി രവീണ തന്ദൻ പരേഷ് റാവൽ മേ ചിത്രപടേട്ട് രംഗനെക്കുന മേ ചിത്രപടേട്ട് പ്രധാന നീലി ചരിത വെനുവിൻ ഗിവസും അത്സാൻ കരള ഹിറ്റിയേ ദിവ്യ ഭാരതി ഹെബൈ എഗേ ഹദസി വ്യോവത്തെക്ക് രവീണ തന്ദൻ എവനുവട്ട് മേ ചിത്രപടേട്ട് എക്വനമ നദീം ശ്രവൻ തമൈ മേ ചിത്രപടേ സംഗീത അധ്യക്ഷനെ കലി ഇവകേമ തമൈ അനുഹത്തര വസരദി തിരഗത പൊണു ചിത്രപടാത്തരി വെടി മാതാം വാർത്ത ലബാഗത്ത് ചിത്രപടിയ സൂപ്പർ ഹിറ്റ് എക്കാക് വിധിയത് തമൈ ദിൽവാലി സലക്കെന്നെ അരുൺ സക്സേന ഇന്നവ മാനസിക രോഹലക്ക് ഓഹോ മേക്കെ മിഥില യന്ന ഉത്സാഹ കരണ അവസ്ഥ കീപൈകതിമ അരുൺഗെ അമ്മ ജമുന ഹമദാമ തമൻഗെ പുതാ വെനുവൻ യാജ്ഞാ കരണവ ദേവിയാന്യാദിനവ ഒന്ന് ഒയാത്രിത് തമൈ ഇൻസ്പെക്ടർ വിക്രം സിംഗ് മേ കഥാവതെക്വെന്നെ ഓഹു ബഹുമ നീതികരുക്കവ വടക്കരന തരുണ പോലീസിന ധാരിയേക് ഇവകേമ മേ കഥാവേ ആദരയട്ട് ഹിമികാം കിയന ഏയ തമൈ സ്വപ്ന സ്വപ്ന പൂരി വിധിഹെട്ട് രവീണ തന്ദൻ അരുൺ സക്സേന വിധിഹെട്ട് അജയ് ദേവ്ഗൻ ഇൻസ്പെക്ടർ വിക്രം സിംഗ് വിധിഹെട്ട് സുനിൽ ഷെട്ടി മേ ചിത്രപടിയേട്ട് എക്വെനവ ഗീത അതിശയ ജനപ്രിയത്തിട്ട് പത്തുന്ന ഗീത് കാകി കാകി തേത്തുല രണ്ടില തേന ഗീത് കുമാർ സാനു ഉദിത് നാരായൺ അൽക്കയാഗ്നിക് മേത്തുന്ദന തമൈ ചിത്രപടേ ഗീത ഗായനാകരാന്ന് എക്കത്തു വരുന്നു